0: ഉദപഗ മോദ ഗവേ ചിസ്തമ് മേലു ചാകന ഗൈതുയ ഉണ്ടല അപാരമല അന്നചന ഗഗന മോദേരിയ ഗന പൽപാന കരന്തചന അന മോദ ഗൈ ലൈസൻസ് ഗോന ഉദ പൈ മേലുചന അരകുൽകുല അന്തിയ റൈ രജം ഗോന ചെക്ക മേലൈ മന കുവാരല പൈ മേലുചന ക ഇർകുഞ്ചല അരകുചന താത രജം ഗോന ഉയരകുച താത റൈ രജം ഗരാംഗ
1: Insurance ka arangwala unda nama. FNR sponsor.